ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അനിൽകുമാർ. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലെ ജനവിധി അറിയാൻ ഇനി രണ്ടുനാൾ. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ വോട്ടെണ്ണൽ മറ്റന്നാൾ നടക്കും. തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. സംസ്ഥാനത്ത് 43 സ്ഥലങ്ങളിലായി 140 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ ക്രമീകരിച്ചിരിക്കുന്നത്. ആകെ 15,465 ഉദ്യോഗസ്ഥരാണ് വോട്ടെണ്ണൽ പ്രക്രിയയുടെ ഭാഗമാകുക. തമിഴ്നാട്ടിലെ 234 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള വോട്ടെണ്ണൽ ഒരുക്കങ്ങൾ ഊർജിതമായി പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് 62 കേന്ദ്രങ്ങളാണ് വോട്ടെണ്ണലിനായി സജ്ജീകരിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച നടക്കുന്ന വോട്ടെണ്ണലിന്റെ ഒരുക്കങ്ങൾ അറിയാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തുടർച്ചയായി അവലോകന യോഗങ്ങൾ നടത്തിവരികയാണ്. വോട്ടെടുപ്പിൽ പരാതി ഉയർന്ന പശ്ചിമബംഗാളിലെ 15 ബൂത്തുകളിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. ഉച്ചവരെ ഏകദേശം 37% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമാണ്. സൗത്ത് 24 പർഗാനസ് ജില്ലയിലുള്ള മഗ്രഹട്ട് പശ്ചിമിലെ 11 ബൂത്തുകളിലും ഡയമണ്ട് ഹാർബറിലെ 4 ബൂത്തുകളിലുമാണ് റീപോളിംഗ് നടക്കുന്നത്. വോട്ടെടുപ്പിൽ ക്രമക്കേടുകൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിടെ റീപോളിംഗിന് ഉത്തരവിട്ടത്. കൌണ്ടിംഗ് സൂപ്പർവൈസർമാരായി കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിൽ ഇടപെടാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ജസ്റ്റിസ് പി എസ് നരസിംഹ, ജസ്റ്റിസ് ജോയ്മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശിച്ചു. ഇത് സംബന്ധിച്ച് തൃണമൂൽ കോൺഗ്രസ് സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ നിർദ്ദേശം. എറണാകുളം ജില്ലയിലെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി നിശ്ചയിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചു. കളമശ്ശേരി കുസാറ്റ്, ആലുവ യു സി കോളേജ്, കോതമംഗലം എം എ കോളേജ് എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് വോട്ടെണ്ണൽ നടപടികൾ സുഗമമായി നടത്തുന്നതിന് അവധി നൽകിയിരിക്കുന്നത്. ഈ കേന്ദ്രങ്ങളിൽ വോട്ടെണ്ണലിനായി വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. 2026-27 വർഷത്തേക്കുള്ള 4 പാർലമെന്ററി സമിതികളെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പുനഃസംഘടിപ്പിച്ചു. പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി കോൺഗ്രസ് എം പി കെ സി വേണുഗോപാലിനെ നിയമിച്ചു. 15 ലോക്സഭാംഗങ്ങളും 7 രാജ്യസഭാംഗങ്ങളും ഉൾപ്പെടുന്നതാണ് ഈ സമിതി. ലോക്സഭയിലെ 30 അംഗങ്ങൾ ഉൾപ്പെടുന്ന എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി ബി ജെ പി എം പി സഞ്ജയ് ജയ്സ്വാളിനെ നിയമിച്ചു. പൊതുമേഖലാ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള സമിതിയുടെ അധ്യക്ഷനായി ബി ജെ പി എം പി ബൈജയന്ത് പാണ്ഡയെ തെരഞ്ഞെടുത്തു. അടുത്ത വർഷം 30 വരെയാണ് സമിതികളുടെ കാലാവധി. മലപ്പുറം പാന ഗവൺമെന്റ് യു പി സ്കൂളിലെ അധ്യാപകരും ജീവനക്കാരും അവരുടെ ചില കുടുംബാംഗങ്ങളും സഞ്ചരിച്ചിരുന്ന വാഹനം മറിഞ്ഞ് അപകടം സംഭവിച്ച വാൽപ്പാറ ദുരന്തത്തിൽ സഹായധനം അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മരണമടഞ്ഞ ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത 5 പേരുടെ കുടുംബാംഗങ്ങൾക്ക് 10 ലക്ഷം രൂപ നൽകും. 12 ശമ്പള കമ്മീഷന്റെ സുഗമമായ പ്രവർത്തനത്തിനായി 14 അധിക തസ്തികകൾ സൃഷ്ടിച്ച് പുറപ്പെടുവിച്ച ഉത്തരവ് സാധൂകരിക്കാനും മന്ത്രിസഭ തീരുമാനമായി. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വിവിധ ജില്ലകളിൽ പകൽ സമയങ്ങളിൽ ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പാലക്കാട്, തൃശൂർ ജില്ലകളിലെ വരൾച്ച പ്രതിരോധം ലക്ഷ്യമിട്ട് മലമ്പുഴ അണക്കെട്ടിൽ നിന്ന് പുഴയിലേക്ക് വെള്ളം തുറന്നുവിട്ടു. വടക്കാഞ്ചേരി നഗരസഭ, മുള്ളൂർക്കര, പാഞ്ഞാൾ, ചേലക്കര പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലെ കുടിവെള്ളക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിലാണ് ഇന്ന് രാവിലെ ഡാമിൽ നിന്ന് വെള്ളമൊഴുക്കിയത്. കേരള വാട്ടർ അതോറിറ്റിയുടെ ആവശ്യപ്രകാരം

0: വേദം, തൊഴിൽ, സാക്ഷരത, ജാതി തുടങ്ങി സാമൂഹിക സാമ്പത്തിക മേഖലകളിലെ വിശദമായ വിവരങ്ങളാണ് രണ്ടാം ഘട്ടത്തിൽ ശേഖരിക്കുക. ഹോർമോസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായി കടന്നുപോകുന്നതിനായി ഇറാന് പണം നൽകിയാൽ ഉപരോധം നേരിടേണ്ടി വരുമെന്ന് ആഗോള ഷിപ്പിംഗ് കമ്പനികൾക്ക് അമേരിക്കയുടെ മുന്നറിയിപ്പ്. പ്രധാനപ്പെട്ട ഈ ജലപാതയുടെ നിയന്ത്രണത്തെ ചൊല്ലി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഓഫീസ് ഓഫ് ഫോറിൻ അസറ്റ് കൺട്രോൾ മുന്നറിയിപ്പ് നൽകിയത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി. കൂട്ടുകാരി.

0: ഇന്ന് കൂട്ടുകാരിയിൽ നൃത്ത അധ്യാപികയായ ഗിരിജാചന്ദ്രനുമായുള്ള അഭിമുഖം കേൾക്കാം. ഗിരിജാചന്ദ്രനുമായി സംസാരിക്കുന്നത് ഐശ്വര്യ.
1: എഴുപത് വർഷത്തോളം നൃത്തത്തെ ഒരു ഉപാസനയായിട്ട് കൊണ്ടു നടന്ന ഒരാളാണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരിയിൽ. നൃത്തത്തിന്റെ ഗുരു എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ശ്രീമതി ഗിരിജാചന്ദ്രൻ കൂട്ടുകാരിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
2: നമസ്കാരം.
1: എങ്ങനെയാണ് ആദ്യമായിട്ട് നൃത്ത പഠനം തുടങ്ങുന്നത്?
2: പൈതൃകമായിട്ട് വന്നതാണ്. എന്റെ മുത്തച്ഛൻ യൂണിവേഴ്സിറ്റി കോളേജിലെ മലയാളത്തിന്റെ ഹെഡായിരുന്നു പ്രൊഫസർ വിദ്വാൻ സി എ ഗോപാലപിള്ള എന്ന് പറയും. അദ്ദേഹം കഥകളിയുടെ വലിയ ആരാധകനാണ്. അങ്ങനെയുള്ള ഒരു പരിതസ്ഥിതിയിലാണ് ഞാൻ വളർന്നത്.
1: കലാപാരമ്പര്യമുള്ളതാണ്.
2: അദ്ദേഹം കഥകളി ആക്റ്റീവായിട്ടുള്ള പ്രവർത്തകനും പ്രസിഡന്റും ഒക്കെ ആയിരുന്നു. നൃത്തത്തോടും സംഗീതത്തോടും ഒക്കെ ഉള്ള ഒരു അഭിരുചി ബ്ലഡിൽ തന്നെ ഉള്ളതാണ്. ട്രിവാൻഡ്രത്ത് ചെട്ടികുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്ത് കലാക്ഷേത്ര ഭാസ്കർ എന്ന് പറഞ്ഞ ഒരു ഗുരു ഉണ്ടായിരുന്നു. ആദ്യം എൻ്റെ അച്ഛൻ കൊണ്ടാക്കിയത്. അവിടെ കൊണ്ടാക്കി ഭരതനാട്യമെന്നോ മോഹിനിയാട്ടമെന്നോ അങ്ങനെയൊന്നും വിളിക്കാൻ പറ്റൂല. ചെറിയ ചെറിയ പാട്ടുകൾ എടുത്ത് നമ്മളെ നൃത്തത്തിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു രീതിയിൽ എനിക്ക് ഇപ്പൊ തന്നെ ഓർമ്മയുണ്ട്. ആനത്തലയോളം വെണ്ണ തരാമട ആനന്ദ ശ്രീകൃഷ്ണ വാമുറു കേശോദയും കൃഷ്ണനുമായിട്ടുള്ള ആ ഒരു, അതാണ് സാർ എന്നെ ആദ്യം പഠിപ്പിക്കുന്നത്. ഇന്നത്തെ പോലെ ഇങ്ങനെ ചിട്ടയായിട്ട് അടവുകൾ പഠിച്ച് അങ്ങനെയൊന്നുമല്ല. എല്ലാവരും കുട്ടികളെ നൃത്തം പഠിക്കാൻ അയക്കുന്നു, അതുപോലെ അയച്ചു, അത്രയേ ഉള്ളൂ. ഭരതനാട്യത്തോട് താല്പര്യം വന്നപ്പം കൊട്ടാരം നർത്തകിയായിരുന്ന ഇന്ദിരാബായ് തങ്കച്ചിയുടെ അവിടെ കൊണ്ടാക്കി അച്ഛനെന്നെ. അത് കഴിഞ്ഞ ഹെഡായിരുന്നു പ്രൊഫസർ വിദ്വാൻ സി എ ഗോപാലപിള്ള എന്ന് പറയും. അദ്ദേഹം കഥകളിയുടെ വലിയ ആരാധകനാണ്. അങ്ങനെയുള്ള ഒരു പരിതസ്ഥിതിയിലാണ് ഞാൻ വളർന്നത്.
1: കലാപാരമ്പര്യമുള്ളതാണ്.
2: അദ്ദേഹം കഥകളി ആക്റ്റീവായിട്ടുള്ള പ്രവർത്തകനും പ്രസിഡന്റും ഒക്കെ ആയിരുന്നു. നൃത്തത്തോടും സംഗീതത്തോടും ഒക്കെ ഉള്ള ഒരു അഭിരുചി ബ്ലഡിൽ തന്നെ ഉള്ളതാണ്. ട്രിവാൻഡ്രത്ത് ചെട്ടികുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്ത് കലാക്ഷേത്ര ഭാസ്കർ എന്ന് പറഞ്ഞ ഒരു ഗുരു ഉണ്ടായിരുന്നു. ആദ്യം എൻ്റെ അച്ഛൻ കൊണ്ടാക്കിയത്. അവിടെ കൊണ്ടാക്കി ഭരതനാട്യമെന്നോ മോഹിനിയാട്ടമെന്നോ അങ്ങനെയൊന്നും വിളിക്കാൻ പറ്റൂല. ചെറിയ ചെറിയ പാട്ടുകൾ എടുത്ത് നമ്മളെ നൃത്തത്തിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു രീതിയിൽ എനിക്ക് ഇപ്പൊ തന്നെ ഓർമ്മയുണ്ട്. ആനത്തലയോളം വെണ്ണ തരാമട ആനന്ദ ശ്രീകൃഷ്ണ വാമുറു കേശോദയും കൃഷ്ണനുമായിട്ടുള്ള ആ ഒരു, അതാണ് സാർ എന്നെ ആദ്യം പഠിപ്പിക്കുന്നത്. ഇന്നത്തെ പോലെ ഇങ്ങനെ ചിട്ടയായിട്ട് അടവുകൾ പഠിച്ച് അങ്ങനെയൊന്നുമല്ല. എല്ലാവരും കുട്ടികളെ നൃത്തം പഠിക്കാൻ അയക്കുന്നു, അതുപോലെ അയച്ചു, അത്രയേ ഉള്ളൂ. ഭരതനാട്യത്തോട് താല്പര്യം വന്നപ്പം കൊട്ടാരം നർത്തകിയായിരുന്ന ഇന്ദിരാബായ് തങ്കച്ചിയുടെ അവിടെ കൊണ്ടാക്കി അച്ഛനെന്നെ. അത് കഴിഞ്ഞ് ഒരു 10-15-16 വയസ്സൊക്കെ ആയപ്പം ശുചീന്ദ്രം എം പിള്ള എന്നും പറഞ്ഞ ഒരു വിദ്വാനായ ഒരു ഗുരു ഉണ്ടായിരുന്നു. എൻ്റെ സഹോദരന്മാരെ മൃദംഗം പഠിപ്പിക്കാനും ഒക്കെ ശുചീന്ദ്രത്തു നിന്നാണ് ആൾ വന്നുകൊണ്ടിരുന്നത്. അദ്ദേഹമാണ് ഭരതനാട്യത്തിലോട്ട് എന്നെ കൊണ്ടുവന്നതും ഇതിൽ ഇവൾക്ക് വലിയ ഭാവിയുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നാണ് ആധികാരികമായി ഭരതനാട്യം ആദ്യം പഠിക്കുന്നത്.
1: പിന്നെയാണോ ഈ ഇങ്ങനെ ശാസ്ത്രീയ നൃത്തം പഠിക്കുന്നത്?
2: ഞാൻ ഈ ഇന്ദിരാബായ് തങ്കച്ചിയുടെ അടുത്ത് പഠിക്കുമ്പോഴും അവർ ഭരതനാട്യമാണ് പഠിപ്പിച്ചിരുന്നത്. ഓൾഡ് ട്രഡീഷൻ ഓഫ് ഭരതനാട്യം. അന്ന് ഈ മോഹിനിയാട്ടം എന്നും കുച്ചുപ്പുടിയും ഒന്നും ഞാൻ കേട്ടിട്ടേ ഇല്ല, പ്രചാരത്തിലില്ലായിരുന്നു ശരിക്കും. മോർ ദാൻ 65 years ബാക്ക് തിരുവനന്തപുരത്ത് അത്രയും പ്രശസ്തരായ ക്ലാസിക്കൽ ഡാൻസുകാരുണ്ടായിരുന്നു. ഞാൻ ആകെ കേട്ടിട്ടുള്ളത് ഗുരു ഗോപിനാഥിനെ പറ്റി. 78 ചെന്നൈ പോയി. അത് കഴിഞ്ഞ് 2 കഴിഞ്ഞിട്ടായിരുന്നു വിവാഹം. അപ്പൊ 2 അവിടെ ലോക പ്രശസ്ത ഗുരുവായിരുന്ന വെമ്പട്ടീച്ചിന്റെ സത്യത്തിന്റെ അടുത്ത് എന്റെ അനിയത്തിയും ഞാനും കൂടെ ഒന്നിച്ച് പഠിക്കാൻ പോയി. പക്ഷെ അന്നുമൊക്കെ എന്റെ മനസ്സിൽ ഭരതനാട്യം നീ ഉള്ളൂ അടയാ

0: ആർ കെ ലക്ഷ്മണന്റെ അടുത്ത് ഭരതനാട്യം പഠിക്കാൻ പോയി. വെമ്പട്ടി ചിന്നസത്യത്തിന്റെ അടുത്ത് കുച്ചിപ്പുടി പഠിക്കാനും പോയി. അന്നും കുച്ചിപ്പുടി സാറിന്റെ അടുത്ത് പഠിച്ചത് ശരിക്കു പറഞ്ഞാൽ എന്റെ സഹോദരിയാണ്. പക്ഷെ ഞാൻ ഈ 5 മണിക്കൂറും അവിടെ തന്നെ ഇരിക്കും, 8 മണി തൊട്ട് 1 മണി വരെ. മേ ബി ഇപ്പൊ പറയാം അവൾ പഠിച്ചതിനെ കാട്ടി ഞാൻ പഠിച്ചു. എനിക്ക് ദൈവം അങ്ങനെ ഒരു കഴിവ് തന്നിട്ടുണ്ട്, നോക്കിക്കൊണ്ടിരുന്നാ മതി. അതുകൊണ്ട് ആക്ച്വലി ഞാൻ കുച്ചിപ്പുടിയുടെ കാര്യത്തിൽ ഒരു ഏകലവ്യനാണ്. അസംഖ്യം കുച്ചിപ്പുടി കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട് ഒരുപാട്. അതിന്റെ ശാസ്ത്രീയ വശങ്ങൾ ആധികാരികമായി തന്നെ വായിച്ചും പല പല മഹാന്മാരുടെ പ്രകടനങ്ങളൊക്കെ കണ്ട് കുച്ചിപ്പുടിയിലോട്ട് നല്ല ബോധവും അവഗാഹവും എനിക്കുണ്ട്. പെർഫോം ഒന്നും ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ.
1: മോഹിനിയാട്ടം തന്നെ ആ ഒരു സമയത്തുള്ളതല്ല, പിന്നീട് അത് മാറി മാറി വന്നു. വേഷമായാലും നൃത്തത്തിന്റെ ആയാലും അങ്ങനെ ഒരു മാറ്റം ഭരതനാട്യത്തിലും ഉണ്ടായിട്ടുണ്ട്.
0: തീർച്ചയായിട്ടും ഉണ്ട്. ഭാരതത്തിന്റെ നൃത്തം എന്ന് പറഞ്ഞാൽ ഭരതനാട്യം എന്നാണ് ശരിക്കും. ബാക്കിയുള്ള എല്ലാ ശാസ്ത്രീയ നൃത്തങ്ങളും അതിന് മുമ്പ് ഉണ്ടായിരുന്നായിരിക്കും, പക്ഷെ അത് വെളിയിലോട്ട് വന്നത് ഭരതനാട്യത്തിന് ശേഷം തന്നെയാണ്. പിന്നെ കലാക്ഷേത്രയൊക്കെ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്നില്ലേ. പലതരം പാണികൾ ഉണ്ടല്ലോ ഭരതനാട്യത്തിൽ. അപ്പൊ കലാക്ഷേത്ര പാണി എന്ന് പറയുന്നതാണ് ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളത്. ഒരുപാട് മാറ്റം വന്നു, ഒരുപാട് മാറ്റം വന്നു. കുച്ചിപ്പുടിയും അതുപോലെയാണ്. കുച്ചിപ്പുടി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു നാടകമല്ലേ, ആണുങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്, സ്ത്രീവേഷം കെട്ടി. പക്ഷെ വെമ്പട്ടി ചിന്നസത്യത്തിനെ പോലെയുള്ള മഹാന്മാര് ഇത് മറ്റുള്ള നൃത്തം പോലെ അതിനൊരു പ്രചുര പ്രചാരം സിദ്ധിക്കാൻ ഏക കാരണം അദ്ദേഹമാണ്, വെമ്പട്ടി ചിന്നസത്യമാണ്. അദ്ദേഹമാണ് ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഇനങ്ങളാക്കി കൊണ്ടുവന്ന ഈ നാടകത്തിൽ നിന്ന് മാറി. നാടകം എന്ന് പറഞ്ഞാൽ 8-10 മണിക്കൂറാണ്. ഇത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു നൃത്തരൂപമാക്കി കൊണ്ടുവന്ന് അദ്ദേഹം കൊറിയോഗ്രാഫി ചെയ്തതിന് എണ്ണമില്ല. അങ്ങനെയാണ് ഇത് ഇത്രത്തോളം. ഇന്നിപ്പം ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി എന്ന് പറയുന്നതിനൊക്കെ ഏകദേശം ഒരേ സ്ഥാനം തന്നെയാണ്.
1: അതിന് നമ്മുടെ ഒരു കലോത്സവങ്ങൾക്കൊക്കെ അതിന്റെ ഒരു പങ്ക് എങ്ങനെയായിരുന്നു?
0: കലോത്സവം ഒരുപാട് നമ്മുടെ നൃത്തകല എന്ന് മാത്രമല്ല, സംഗീത കർണാട്ടിക് മ്യൂസിക് ആയാലും ഒരുപാട് കല മുന്നോട്ട് വരാൻ കലോത്സവത്തെ പോലെ സഹായിച്ച വേറൊന്നുമില്ല. പക്ഷേ എന്തായിരുന്നു അതിന്റെ ഉദ്ദേശശുദ്ധി? അതിന്നില്ല. ഇന്ന് ഇത് നിർത്തണം എന്നുള്ള പക്ഷക്കാരിയാണ് ഞാൻ. ഇത്രയും നിലവാര തകർച്ചയാണ് ഇപ്പം കലോത്സവം എന്ന് പറയുന്നത്. പിന്നെ കലോത്സവം കൊണ്ട് ഉണ്ടായ ഒരു ഗുണം, വിസ്മൃതിയിലാണ്ട് കിടന്ന ഒരുപാട് കലാരൂപങ്ങൾ ലോകം അറിയപ്പെടാൻ തുടങ്ങി. ഈ മാർഗം കളിയെന്നും ഈ ഒപ്പന എന്നും ഈ ദഫുമുട്ടെന്നും ഇതൊക്കെ ഞാൻ യുവജനോത്സവത്തിന് ആദ്യം കൊണ്ടുപോയിക്കൊണ്ടിരുന്ന കാലങ്ങളിൽ, അതായത് 70s ഇതൊന്നും ഇല്ലായിരുന്നു. ഒരു ശാസ്ത്രീയ നൃത്തം, ഒരു നാടോടി നൃത്തം, ഒരു കർണാടക സംഗീതം, ഒരു ലളിത സംഗീതം, ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇതിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്ന ഒരുപാട് പേര് ഇതുകൊണ്ട് ജീവിക്കുന്നു കലോത്സവം കൊണ്ട്.
1: നൃത്തം എന്ന് പറയുന്നത് നമ്മളിപ്പോ മറ്റ് കലകൾ നമ്മൾ അഭ്യസിക്കും, ഇപ്പൊ പാട്ടാണെങ്കിലും അല്ലെങ്കിൽ ഓടക്കുഴൽ വായിക്കുന്നു, അതിനൊക്കെ ഒരു ഓടക്കുഴൽ മതി അല്ലെങ്കിൽ പാട്ടാണെങ്കിൽ പാടിയാൽ മതി. പക്ഷെ നൃത്തമാകുമ്പോ എപ്പോഴും അതിന്റെ ഒരു ചെലവ്, നൃത്തത്തിന് കൂടുതൽ പേര് മുന്നോട്ട് വരണം എന്നുള്ള രീതിയിൽ ചെയ്യുമ്പോഴും നൃത്തത്തിന്റെ ഒരു ചെലവ് ആലോചിച്ച് പിന്നോട്ട് നിൽക്കുന്ന കുട്ടികൾ ഉണ്ടാവില്ലേ?
0: അതായത് തീർച്ചയായിട്ടും എക്സ്പെൻസീവ് തന്നെയാണ്. എന്റെ സ്ഥാപനത്തിൽ ഇപ്പൊ തന്നെ ഒരു എല്ലാ ബ്രാഞ്ചിനും കൂടെ ഒരു മോർ ദാൻ 600-700 പിള്ളേരുണ്ട്. അതിൽ 30% ഓഫ് സ്റ്റുഡൻസ് ആർ ലേണിംഗ് ഫ്രീ ഓഫ് കോസ്റ്റ്. ഞാൻ ഫ്രീ ആയിട്ട് പഠിപ്പിക്കണമെങ്കിൽ ആ കുട്ടി ഇതിൽ നിൽക്കുമെന്നും ആ കുട്ടിക്ക് ഇതിനുള്ള ടാലൻസ് ഉണ്ടെന്നും എനിക്ക് ബോധ്യം വരണം. ഒരു പൈസയും വാങ്ങിക്കൂല ഞാൻ. ഡ്രസ്സും മറ്റ് സംഭവങ്ങളും എല്ലാം ഞങ്ങൾ തന്നെ കൊടുക്കും. ഞങ്ങളുടെ അവിടെ കോമൺ ആയിട്ടുള്ള പ്രോഗ്രാംസിനൊന്നും കുട്ടികൾക്ക് കോസ്റ്റ്യൂം ഒന്നും തയ്ക്കണ്ട, എല്ലാം ഞങ്ങളുടെയാണ്. ഒറ്റയ്ക്കൊക്കെ അരങ്ങേറ്റം ചെയ്യുന്ന കുട്ടികൾ പൈസ ചെലവാക്കാൻ കഴിവുള്ളവർക്കേ പറ്റുള്ളൂ. ഒരുപാട് ചെലവാണ്. പിന്നെ ക്ഷേത്രങ്ങളിലൊക്കെ കൊണ്ടുവച്ച് ഞാൻ ചിലപ്പം നടത്തി കൊടുക്കും. ഒരുപാട് കുട്ടികളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ പഠിപ്പിച്ചെടുക്കുന്നവർക്ക് ഞാൻ തന്നെ ടീച്ചർ പോസ്റ്റ് കൊടുക്കും. ഞാൻ ഒരു കലോത്സവത്തിന് തിരുവനന്തപുരത്ത് വെച്ച് നടന്നത് കഴിഞ്ഞ വർഷം തന്നെ കാണാൻ പോയി. ഞാൻ ഒരു മംഗലം കളിയോ അത് കളിച്ച ഒരു ടീം എന്റെ അടുത്ത് വന്നിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ആ കുട്ടികളുമായിട്ട് വെറുതെ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പൊ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ഞാൻ പറഞ്ഞു, ഇത് ഭയങ്കര താളാത്മകമാണ് ആ മംഗലം കളി. ഞാനിപ്പോ ആ കുട്ടിയോട് പറഞ്ഞു, നിങ്ങൾ ഇത് എങ്ങനെ പഠിച്ചു? കാട്ടിനകത്ത് ആൾക്കാർ വന്ന് പഠിപ്പിച്ചത്, സ്കൂളിൽ നിന്ന് തന്നെ പഠിപ്പിച്ചാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ശാസ്ത്രീയമായിട്ടൊന്നും പഠിപ്പിച്ചു? അയ്യോ, ഞങ്ങൾക്കൊക്കെ എങ്ങനെ അതൊക്കെ പഠിക്കാൻ പറ്റും? പൈസ വേണ്ടേ, ഞങ്ങൾക്ക് അതൊന്നും ഇല്ല. അതുമല്ല, അതൊക്കെ പഠിക്കണമെങ്കിൽ ഇനി ടൗണിലോട്ടും ഒക്കെ വരണ്ടേ? അതൊന്നും ഞങ്ങളെ കൊണ്ട് പറ്റൂല. ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്, ഇത് കണ്ടുകൊണ്ട് ഞങ്ങൾ ഇരിക്കുന്നു, പക്ഷെ ഞങ്ങളെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞപ്പം എന്റെ മനസ്സിൽ അത് വിചാരിച്ചു, എന്താഗ്രഹം കണ്ടു, ടാലന്റഡ് ആണ് ആ കുട്ടികൾ. ഞാൻ ഇവിടെ വന്ന് ക്ലബ്ബുമായിട്ട് ആലോചിച്ച് കോട്ടൂർ വനത്തിൽ ഒരു ക്ലാസ് തുടങ്ങി. ഇപ്പം ഒരു വർഷം പൂർത്തിയായി. കോട്ടൂർ വനത്തിലോട്ട് കയറുന്ന സ്ഥലത്ത് അവിടെ ഒരു

ലൈബ്രറി ഉണ്ട്. SC ST കുട്ടികളും വനത്തിനകത്തെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും എല്ലാം അവിടെ വായനയ്ക്ക് വരും. അവിടെ ഞാൻ ഒരു ക്ലാസ് തുടങ്ങി. 100% ഫ്രീ ഓഫ് കോസ്റ്റ്. അതെങ്ങനെയെന്ന് വെച്ചാൽ അവിടെ വലിയ സ്ക്രീനുണ്ട്. അപ്പൊ മാസത്തില് 8 ദിവസം ഓൺലൈനിൽ പഠിപ്പിക്കും. ആ സ്ക്രീനിൽ കൂടെ അവിടെ ഒരു നല്ല കെയർടേക്കർ ഉണ്ട്. എല്ലാ കുട്ടികളെയും അവിടെ വരുത്തി

0: ഒന്നും വന്നില്ല. എല്ലാരും സ്ഥാപനം പൂട്ടിപ്പോയി എന്നൊക്കെ പറയാം, എനിക്ക് അങ്ങനെ ഒന്നും വന്നില്ല. ഇങ്ങനെ വന്നപ്പോ എന്റെ അടുത്തുനിന്ന് പഠിച്ചിട്ട് കല്യാണം കഴിഞ്ഞും ജോലിയായിട്ടൊക്കെ ഫോറിനിലൊക്കെ പോണ കുട്ടികൾ പറയൂ, ഞങ്ങൾക്ക് അവിടെ പഠിച്ചതൊക്കെ കാണുമ്പോ പറ്റുകയില്ല, ഞങ്ങൾക്ക് തുടരാനേ പറ്റുന്നില്ല എന്നൊക്കെ പറയും. ഇപ്പൊ ഇതൊരു
1: നല്ലൊരു വഴി.
0: എന്റെ ഗോൾഡൻ ജൂബിലി എന്ന് പറഞ്ഞില്ല, 2022 ലോകത്ത് മുഴുവനുമുള്ള എന്റെ 750 കുട്ടികൾ പെർഫോം ചെയ്യാൻ വന്നിരുന്നു. ഒരു കൊല്ലം മുമ്പ് ഞങ്ങൾ തുടങ്ങി. തുടങ്ങി എന്ന് വെച്ചാൽ വീഡിയോ എടുത്ത് എല്ലാവർക്കും അയച്ചു കൊടുത്തു. അതായത് അവര് അവരുടെ ബാച്ചിൽ പഠിച്ച ഒരു 20 പിള്ളേരെ ഒരു ബാച്ചാക്കി, അങ്ങനെ അങ്ങനെ ഒരു 10-20 ബാച്ച് ഉണ്ടാക്കി ഐറ്റംസ് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു എല്ലാവരും പഠിക്കുക. അവർക്കൊക്കെ പഠിക്കാൻ വീഡിയോ കണ്ടാൽ പഠിക്കും. പഠിച്ചിട്ട് ഓൺലൈനിൽ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു ഞാൻ. അവർ നന്നായിട്ട് പഠിച്ചിട്ട് ഒരാഴ്ച എല്ലാവരും ഇവിടെ വന്ന് താമസിച്ചു, ഭംഗിയായിട്ട് കളിച്ചു. എല്ലാ ദിവസവും അവസാനത്തെ ഐറ്റം ഓൾ സ്റ്റുഡൻസിൻ്റെയാണ്. പിന്നെ എൻ്റെ പഴയ സ്റ്റുഡൻസ് ഇപ്പം പ്രശസ്തരായിട്ട് നിൽക്കുന്ന സ്റ്റുഡൻസ് എനിക്ക് ഒരുപാടുണ്ട്. അവരെയൊക്കെ ഞാൻ വിളിച്ച് പെർഫോം ചെയ്യിച്ചു. അതുകൊണ്ട് ഇപ്പം ഞാൻ ഓൺലൈനിൽ ക്ലാസ് എടുക്കുന്നത് ഒറ്റയ്ക്കൊറ്റയ്ക്കാണ്. ഒരു കുട്ടിയെ കാണുള്ളൂ. ഒരു ക്ലാസ്സിൽ ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ എടുക്കും. ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരടവ് ഇപ്പം പഠിപ്പിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഓഡിയോ ഓഫ് ചെയ്തിട്ട് ആ കുട്ടിയുടെ അടുത്ത് ആ ചൊല്ല് പറഞ്ഞു കളിക്കാൻ പറയും. അപ്പൊ ഈ ലാഗ് വരികയില്ല. എനിക്കതുകൊണ്ട് എല്ലാ രാജ്യത്തെ പിള്ളേരുണ്ട്, ഇന്ത്യയിൽ തന്നെ എല്ലാ സ്റ്റേറ്റിൽ നിന്നും ഉള്ള പിള്ളേരുണ്ട്. എല്ലാരും പറയും എന്തോ പാടാണ് ഈ ഓൺലൈനിൽ പഠിപ്പിക്കുന്നത്. പക്ഷെ ഓൺലൈനിൽ പഠിച്ച് 3 വർഷം പൂർത്തിയാക്കി ഇവിടെ വന്ന് 2 കുട്ടികൾ അരങ്ങേറ്റം നടത്തി കണ്ട ചീഫ് ഗസ്റ്റ് ഒക്കെ പറഞ്ഞു നേരിട്ട് വന്ന് പഠിക്കണവർ പോലും ഇങ്ങനെ കളിക്കൂല, അത്ര ഭംഗിയായിട്ട് കളിച്ചു രണ്ടുപേരും.
1: എത്രത്തോളം കർക്കശയായിട്ടുള്ള ഒരു അധ്യാപിക
0: ആണ്. വളരെ കർക്കശയാണ്. എന്ന് വെച്ചാ കുട്ടികളെന്ന് പറഞ്ഞാൽ എനിക്ക് അത്രത്തോളം താല്പര്യവും ജീവനും ഒക്കെയാണ്. ക്ലാസ് കഴിഞ്ഞാൽ വളരെ ഫ്രണ്ട്ലിയും ഒക്കെയാണ്. പക്ഷെ ക്ലാസ്സിൽ ഞാൻ ഒരു ദാക്ഷിണ്യവും കാണിക്കില്ല. അത് പഠിക്കുന്ന കാര്യത്തിലായാലും യൂണിഫോമിന്റെ കാര്യത്തിലായാലും പങ്ക്ച്വാലിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും സമയം 10 മണിക്ക് ക്ലാസ് എന്ന് പറഞ്ഞാൽ 10:10 ഞാൻ കേട്ടില്ല. ടീച്ചേഴ്സിനും കർശന നിർദ്ദേശമാണ്, ക്ലാസ്സിൽ മൊബൈൽ എടുക്കാൻ പറ്റൂല. ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെയാണ് ക്ലാസ് എടുക്കുന്നത് എനിക്ക്. പിന്നെ 2009 ഞാൻ എന്റെ ഗുരു ധനഞ്ജയൻസിനെ ആണ് പേരിട്ടെന്ന് ഗൃഹനായിക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ആരംഭിച്ചു. ഒരു 60 വയസ്സുള്ള ഒരു ലേഡി വന്ന് അവർക്ക് ഡാൻസ് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഒരുപാട് പേരെ എനിക്ക് മോഹിനിയാട്ടമാണ് പഠിക്കേണ്ടത്, ഒരുപാട് പേരെടുത്ത് ചെന്നപ്പോൾ ആരും ഭരതനാട്യം പഠിച്ചാലേ പഠിക്കാൻ പറ്റുള്ളൂ, ഭരതനാട്യം ഒന്നും എന്നെ കൊണ്ട് പറ്റില്ല, എനിക്കിപ്പോൾ തന്നെ ഓൾ 58 ഇയേഴ്സ് ആയി എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെയില്ല, നിങ്ങൾക്ക് മോഹിനിയാട്ടമാണ് പഠിക്കേണ്ടത്, നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. 10:10 ഞാൻ കേട്ടില്ല. ടീച്ചേഴ്സിനും കർശന നിർദ്ദേശമാണ്, ക്ലാസ്സിൽ മൊബൈൽ എടുക്കാൻ പറ്റൂല. ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെയാണ് ക്ലാസ് എടുക്കുന്നത് എനിക്ക്. പിന്നെ 2009 ഞാൻ എന്റെ ഗുരു ധനഞ്ജയൻസിനെ ആണ് പേരിട്ടെന്ന് ഗൃഹനായിക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ആരംഭിച്ചു. ഒരു 60 വയസ്സുള്ള ഒരു ലേഡി വന്ന് അവർക്ക് ഡാൻസ് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഒരുപാട് പേരെ എനിക്ക് മോഹിനിയാട്ടമാണ് പഠിക്കേണ്ടത്, ഒരുപാട് പേരെടുത്ത് ചെന്നപ്പോൾ ആരും ഭരതനാട്യം പഠിച്ചാലേ പഠിക്കാൻ പറ്റുള്ളൂ, ഭരതനാട്യം ഒന്നും എന്നെ കൊണ്ട് പറ്റില്ല, എനിക്കിപ്പോൾ തന്നെ ഓൾ 58 ഇയേഴ്സ് ആയി എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെയില്ല, നിങ്ങൾക്ക് മോഹിനിയാട്ടമാണ് പഠിക്കേണ്ടത്, നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു. പക്ഷെ ഷീ ഈസ് ബോൺ ടു ബി എ ഡാൻസർ. ഇപ്പൊ ഷീ 77, 1.5 കൊല്ലമായി നിർത്തിയിട്ട്. എന്നിട്ട് ഞാന് അവരിങ്ങനെ വന്ന് ചോദിച്ചു, അവരെ പഠിപ്പിച്ച് YWCA ഒന്ന് പെർഫോം ചെയ്യിച്ചു. അതോടുകൂടി പിന്നെ കൊറേ പേര്, ഇപ്പൊ ഗൃഹനായികമാര് മാത്രമേ എനിക്ക് 86 പേരുണ്ട് എന്റെ ക്ലാസ്സിൽ. ഇപ്പൊ അവരാണ് സകല പ്രോഗ്രാംസും ചെയ്യുന്നത് എല്ലാവർക്കും. ഇപ്പൊ അതൊരു ട്രെൻഡാണ്. അതോടുകൂടി ഇപ്പൊ എല്ലാ സ്ഥലത്തും ഈ ഹൗസ് വൈഫ്സിന്റെ പ്രോഗ്രാം ക്ലാസ് ഇഷ്ടം. പക്ഷെ ഞാൻ തട്ടിക്കൂട്ടലിനില്ല. ഹൗസ് വൈഫ്സ് ആയാലും 74 വയസ്സുവരെയൊക്കെ ഉള്ളവരുണ്ട് എന്റെ ക്ലാസ്സിൽ. അവർക്ക് പറ്റുന്ന പോലെ പഠിപ്പിക്കും. പക്ഷെ കളിക്കുന്നത് കളിച്ചതായിരിക്കണം, അല്ലാതെ ഞാൻ സമ്മതിക്കില്ല. ഭയങ്കര
1: ഒരു നർത്തകിക്ക് നിർബന്ധമായിട്ടും വേണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത്, ക്വാളിറ്റീസ് എന്ന് പറയുന്നത് ടീച്ചർക്ക് എന്താ തോന്നുന്നത്?
0: എന്താണ് ഒരു നല്ല നർത്തകൻ അല്ലെങ്കിൽ നർത്തകി എന്നുള്ളതിന്? നമ്മുടെ നാട്യശാസ്ത്രത്തിൽ തന്നെ ഉണ്ട് ജവ. ഫസ്റ്റ് വെച്ചാൽ സ്പീഡിൽ കളിക്കണം, സ്ഥിരത്വം, ജവ സ്ഥിരത്വം, സ്റ്റെഡിനെസ്, ബോഡിയുടെ കുഞ്ഞു വളഞ്ഞു നിന്ന് കളിച്ചാൽ കൊള്ളാമോ. രേഖാച രേഖ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് അടവൂസ്, ലൈൻസ്, കൈ ഇന്നടത്ത് വെച്ചാൽ ഇന്നടത്ത് ഇരിക്കണം. അത് ഭ്രമരി മീൻസ് കറങ്ങി, കറങ്ങിയാ അവിടെ തന്നെ നിൽക്കണം. ദൃഷ്ടിർ, ബ്രൈറ്റ് ഐസ്. അശ്രമഹ എന്ന് വെച്ചാൽ സ്റ്റാമിന. മേധ ഇന്റലക്ട്, ശ്രദ്ധ, കോൺസെൻട്രേഷൻ. വചോ സംസാരിക്കാനുള്ള കഴിവ്, ഗീതം. ഇത്രയും 10 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നൃത്തം പഠിക്കാവൂ. ഞാൻ കർണാടക

0: മ്യൂസിക് കമ്പൽസറിയാണ്. പക്ഷെ അങ്ങ് പാടണം എന്നല്ല, എല്ലാവർക്കും ഇപ്പൊ പാടാനുള്ള കഴിവ് കാണൂലല്ലോ. ആ താളബോധവും ഒരു രാഗം കേട്ടാൽ ഉടനെ ഇത് ഇന്ന രാഗമാട്ടിലുള്ള ഒരു ഐറ്റമാണെന്ന് മനസ്സിലാക്കാനുമുള്ള ഒരു ഇത്. പിന്നെ സംസ്കൃത ശ്ലോകങ്ങളൊക്കെ ഞങ്ങളുടെ അവിടെ കമ്പൽസറിയാണ്. സംസ്കൃത് ലാംഗ്വേജ് നിർബന്ധമായിട്ടും പഠിപ്പിക്കും. അതെല്ലാം പഠിക്കാനുള്ളവര് ചേർക്കുള്ളൂ.
1: ഇപ്പൊ ചില കുട്ടികളെ നിർബന്ധിച്ച് അയക്കുന്നവരുണ്ടാവും, ചിലര് അവരുടെ തന്നെ താല്പര്യത്തിന് നിർബന്ധിച്ച് വരുന്നതും. പക്ഷെ ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് കാലുവേദന വരും, കൈവേദന വരും.
0: ഞാന് അഡ്മിഷന് കുട്ടികൾ വരുമ്പോ പേരൻസിനെ മാറ്റി നിർത്തി കുട്ടിയോട് സംസാരിക്കും. മോള് അമ്മ പറഞ്ഞിട്ടാണോ വരുന്നത്, മോൾക്ക് ഇഷ്ടമുണ്ടോ? ചിലവര് പറയും എനിക്ക് വേണമെന്നൊന്നുമില്ല, അമ്മയാണ് പഠിച്ചേ പറ്റൂ എന്ന് പറഞ്ഞാൽ അവരടുത്ത് പറയും കുട്ടിക്ക് വേറെ വല്ലതിലും ആയിരിക്കും ടാലൻസ്, വെറുതെ അയക്കണ്ട, ഇത് കാശ് ചിലവുള്ള ഒരു സംഭവമാണ് എന്ന് പറയും. ഞാൻ അത് നല്ലോണം സംസാരിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ഇന്നത്തെ കാലത്ത് ഞാൻ കണ്ടുവരുന്ന ഒരു ഇതെന്ന് പറഞ്ഞാല് 100ൽ 90% ടേസ്റ്റ് ഉണ്ട്. അത് ആ ഫസ്റ്റിൽ തട്ടടവ് ചവിട്ടുമ്പോ നമുക്കറിയാം. പിന്നെ നമ്മുടെ അഹോരാത്രമായ കഷ്ടപ്പാട് കൊണ്ട് ശരിയാവുന്നവരും ഉണ്ട്, പക്ഷെ അധികം കുട്ടികൾക്കും ടാലൻസ് ഉണ്ട്.
1: അതെന്തായിരിക്കും
0: എനിക്കറിഞ്ഞുകൂടാ. ഞാനത് പണ്ട് ഞാൻ മനസ്സിലാക്കാത്തതാണോ, പണ്ട് ഇത്രയും ആൾക്കാർ ഇതിലോട്ട് വരാത്തത് കൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. ഇപ്പൊ എല്ലാരും അങ്ങ് പഠിക്കുകയല്ലേ. ഇപ്പൊ വന്ന് നോക്കിയാ അറിയാം, ഫസ്റ്റ് 2 മണിക്ക് തുടങ്ങിയ ഒരു 2 to 3.5 വരെ 80 കുട്ടികൾ താഴെ ഇറങ്ങും. 4 മണി to 5 അടുത്ത 80 പിള്ളേർ കയറും. ഓരോ നിലയിലും പഠിപ്പിക്കാൻ ടീച്ചേഴ്സ് അവരവരുടെ കുട്ടികളെ അവരവർ പഠിപ്പിക്കും. പക്ഷെ ടീച്ചേഴ്സ് എന്നോട് ടീച്ചർ ഇന്ന കുട്ടി പറ്റില്ല എന്ന് പറയുന്നത് വെരി റയർ, വളരെ കുറവാണ്. ഒരു സ്റ്റേജിൽ കളിച്ചുകൊണ്ട് നിൽക്കുമ്പോ യഥാർത്ഥമായിട്ട് ടാലൻസ് ഉള്ള ഒരു കുട്ടിയെ നമ്മൾ പറിച്ചെടുക്കും. അവരുടെ പെർഫോമൻസ് അനുസരിച്ചല്ലേ നമ്മുടെ ഒരു നിലനിൽപ്പെന്ന് പറയുന്നത്.
1: ഇപ്പൊ ടീച്ചർ ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ മാത്രമേ നമ്മൾ സംസാരിച്ചുള്ളൂ, പക്ഷെ ഒരു മാനേജറാണ്, ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നതാണ്, ഒരു പരിപാടി ഇവന്റ്സ് വലിയ വലിയ ഇവന്റ്സ് ഓർഗനൈസ് ചെയ്യുന്ന ഒരു നല്ല ഓർഗനൈസർ ആണ്. ആദ്യം ഇത്തരത്തിലുള്ള ഒരു കാര്യം വരുമ്പോ ഇത് എനിക്ക് ചെയ്യാൻ പറ്റുമോന്നുള്ള ഒരു ചിന്ത ഉണ്ടായിട്ടുണ്ടാവില്ല?
0: ഇല്ല, എനിക്ക് ഒന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് ഞാൻ വിചാരിക്കില്ല. അതെന്തെന്നറിയാമോ, ആദ്യമൊക്കെ ഈ പരിപാടിയുടെ തലേ ദിവസം വരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഒരു കാലത്ത്. പക്ഷെ എന്റെ സിൽവർ ജൂബിലി ഒക്കെ കഴിഞ്ഞപ്പോ ഞാൻ ആളാകെ മാറി. അപ്പൊ തൊട്ട് ഞാൻ സ്ട്രിക്റ്റ് ആവാൻ തുടങ്ങി, വെൽ പ്ലാൻഡ് ആവാൻ തുടങ്ങി. ഇപ്പോ എല്ലാം ടെക്നോളജി വളർന്നത് കൊണ്ട് നമുക്ക് പണ്ടത്തെ പോലെ അവർ ഒരാൾ അവിടെ ഇരുന്ന് കണക്കെഴുതുക ഒന്നും വേണ്ട. ഫെസ്റ്റിവൽ കഴിയുമ്പോ, അതിന്റെ ഒരാഴ്ച കഴിയുമ്പോ ഞാൻ അടുത്ത കൊല്ലത്തെ പ്ലാൻ ചെയ്ത് തുടങ്ങും. മിനിമം 3 വർഷം കഴിയാതെ ശാസ്ത്രീയത്തിന് സ്റ്റേജ് കയറ്റില്ല. അരങ്ങേറ്റം എന്ന് ഇവിടത്തുകാർ പറയുന്നത് അരങ്ങേറ്റം എന്നുള്ള വാക്കിന് തികച്ച് എതിരാണ്. അരങ്ങേറ്റം ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിനെയാണ് വാസ്തവത്തിൽ രംഗപ്രവേശം അല്ലെങ്കിൽ അരങ്ങേറ്റം എന്ന് പറയുന്നത്. ഈ കുറേ കുട്ടികൾ ഒന്നിച്ച് ഈ അമ്പലത്തിൽ പോയി നിന്ന് ചെയ്യുന്നതൊന്നും അതൊന്നും അരങ്ങേറ്റം എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ മാർഗം തന്നെ തന്നെ ചെയ്യണം. എന്റെ ഇപ്പൊ 3 പേരുടെ ഉണ്ട്. പിന്നെ ചിലങ്ക പൂജ എന്ന് പറഞ്ഞ് ചെറിയ കുട്ടികളെ ഒരുപാട് പേരെ ചെയ്യിപ്പിക്കും. ഇപ്പൊ ഞങ്ങളുടെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് അവര് തന്നെ ഈ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി എല്ലാം പഠിക്കുന്നു. പക്ഷെ അവര് കുട്ടികളെ പഠിപ്പിക്കുന്നതുകൊണ്ട് അവരെല്ലാം ഫ്രീ ആണ്. ഒരുപാട് പേരുടെ സഹായം, കൂട്ടായ്മ, പിന്നെ എന്റെ സഹോദരങ്ങളെല്ലാം ആയിരുന്നു ഓർക്കസ്ട്രയൊക്കെ വായിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്ത്. ഇപ്പോഴത്തെ ഒരു കാലം എന്ന് പറയുമ്പോൾ റെക്കോർഡഡ് മ്യൂസിക് ധാരാളമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല സ്റ്റാൻഡേർഡായിട്ട് നിലവാരത്തോടെ റെക്കോർഡ് ചെയ്ത എല്ലാം അത് മതി. വളരെ അപൂർവം ചെന്നൈയിലൊക്കെ പോകുമ്പോൾ വലിയ വലിയ സഭകളിലൊക്കെ പോകുമ്പോഴാണ് ലൈവ് ഓർക്കസ്ട്ര. പിന്നെ ഒറ്റയ്ക്ക് ഒരു കുട്ടി അരങ്ങേറ്റം ചെയ്യുമ്പോഴും ലൈവ് ഓർക്കസ്ട്ര, അല്ലാത്ത എല്ലാം റെക്കോർഡ് ചെയ്യാൻ. റെക്കോർഡ് ചെയ്യാൻ വളരെ എക്സ്പെൻസീവ് ആണ്, ആയുഷ്കാലം നമ്മുടെ കയ്യിലിരിക്കും. ഇപ്പൊ ഞാനും എന്നെ പോലെയുള്ള കുറേ ടീച്ചേഴ്സും ഒക്കെ എല്ലാം കോപ്പിറൈറ്റ് എടുത്തു. നമ്മൾ ചെയ്യുന്നതല്ലേ ഇതൊക്കെ സ്വന്തമായിട്ട്.
1: നമ്മൾ ഒരു കാലത്ത് പറയുമായിരുന്നു കലാകാരികളുടെ കലാജീവിതം വിവാഹത്തോടെ നിൽക്കും, അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവുമ്പോൾ അത് തുടരാൻ പറ്റില്ല. ആ ഒരു സാഹചര്യത്തിനൊക്കെ മാറ്റങ്ങൾ വന്നിട്ടില്ലേ? ഇപ്പൊ
0: എന്റെ കല്യാണം എന്ന് പറഞ്ഞ് വന്നപ്പോഴേ ഞാൻ എന്റെ ഡിമാൻഡ് അങ്ങ് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാന് അമ്മമാര് 2 വയസ്സായവരുണ്ട്, എല്ലാം ഞാൻ നോക്കിക്കോളാം, പക്ഷെ എന്റെ ഫീൽഡ് ഇതാണ്, അതിന് ഒരു തടസ്സവും നിൽക്കരുത്. ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. ആ വാക്ക് പുള്ളി മരിച്ചു, ഇപ്പൊ അതുവരെയും പാലിച്ചിട്ടുണ്ട്. പുള്ളിയുടെ ഒരു സഹകരണമാണ് ഇത്രയും മുന്നോട്ട് പോകാൻ. അപൂർവം അധ്യാപകർക്ക് ഈ പ്രയാസം ഇപ്പൊ വരുന്നുള്ളൂ. മിക്കവാറുമുള്ള ഭർത്താക്കന്മാരൊക്കെ ഇപ്പം നല്ലവണ്ണം പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്നാണ് എൻ്റെ, കുറച്ച് പേരേ ഉള്ളൂ പറ്റുന്നില്ല, വീട്ടിൽ സഹകരണം ഇല്ല എന്നൊക്കെ പറയണ. എനിക്കങ്ങനെ ഒരു ഫീലിംഗും ഉണ്ടായിട്ടില്ല.
1: കുറെ പ്രായം ചെന്നിട്ട് ആളുകൾ നൃത്തം പഠിക്കുന്നത് ട്രെൻഡ് ഇപ്പൊ.
0: അതെ അതെ അതെ അതെ.
1: എനിക്ക് അന്നത്തെ കാലത്ത് പഠിക്കാൻ പറ്റിയില്ല,
0: അതെ അതെ,
1: എനിക്കിപ്പൊ പഠിക്കണം എന്ന് പറയുന്നത്. നമ്മള് പഠിക്കാൻ വേണ്ടി നമ്മള് എന്തെങ്കിലും ഒരു

0: ജോലി ഇല്ലാത്ത ഹൗസ് വൈഫ്സിന്റെ ക്ലാസ്സാണ് പകല്. ഒരുപാട് പേരുണ്ട്, ആ ക്ലാസ് ഉച്ചവരെ പോകും. ഉച്ചയ്ക്ക് 2 to 3:30 റെസ്റ്റ് ആണ്. പക്ഷെ ഇപ്പോ 5 മണിക്കാണ് അടുത്ത ക്ലാസ് തുടങ്ങുന്നത്. അപ്പോ 4 to 5 എഗെയിൻ ഒരു ഓൺലൈൻ ക്ലാസ്. എന്നിട്ട് 5 മണിക്ക് അടുത്ത ബ്രാഞ്ച് എന്ന് പറയുന്നത് വഞ്ചൂര്, അവിടെ പോകും. അവിടെ എടുത്തിട്ട് തിരിച്ചു വരുമ്പോ 7:30 ആവും, വീട്ടിൽ വരും. 8 to 9:30 അടുത്ത ഓൺലൈൻ ക്ലാസ്. ഒരു കുട്ടിക്ക് ഒരു ക്ലാസ്സേ കിട്ടുള്ളൂ ആഴ്ചയിൽ. ഓൺലൈൻ എന്ന് പറയുന്നത് എല്ലാം ഫോറിൻ സ്റ്റുഡൻസ് ആണ്. നമ്മളുടെ വരുമാനം ഒരുപാട് കൂടുതലാണ് ഓൺലൈനിൽ നിന്ന്. അപ്പൊ അത് നമുക്ക് പൈസ ഇല്ലാത്ത കുട്ടികൾക്ക് വേണ്ടി ചെലവാക്കാനും നമുക്ക് പറ്റും. ഇന്ത്യയിൽ തന്നെ എല്ലാ സ്റ്റേറ്റിൽ നിന്നും ഉള്ള പിള്ളേരുണ്ട്. നന്നായിട്ട് ചിട്ടയായിട്ട് പോണു.
1: ആരോഗ്യം എങ്ങനെയാണ്?
0: ഒരു നിർബന്ധവും ഇല്ല ആഹാരത്തിന്, ഒരു നിർബന്ധവും ഇല്ല. പണ്ട് ഈ ക്ലാസ് തുടങ്ങിയ ഇടയ്ക്ക് കാലത്ത് 7 മണിക്ക് ഒരു ഇരിപ്പിരുന്ന രാത്രി വരെ അവിടെ ഇരുന്ന് ഇങ്ങനെ ആളുകൾ വഴക്ക് പറയും, പോയി വല്ലതും കഴിക്കൂ കഴിക്കൂ. ഇപ്പൊ അങ്ങനെയല്ല, ഒരു 55-60 വയസ്സൊക്കെ കഴിയുമ്പോ കഴിച്ചല്ലേ പറ്റൂ. അതുകൊണ്ട് ആ സമയത്ത് കുറേശ്ശെ ഇപ്പം വെജിറ്റേറിയനോടാണ് കൂടുതൽ താല്പര്യം. വെജിറ്റേറിയൻ അല്ല, നോണും കഴിക്കും, പക്ഷെ ഇപ്പൊ താല്പര്യം വരുന്നില്ല വയസ്സാവും തോറും.
1: പിന്നെ വ്യായാമത്തിന്റെ കാര്യം ചോദിക്കണ്ടല്ലോ, നൃത്തമാണ്.
0: ഞാൻ ഇരുന്ന് പഠിപ്പിക്കുകയേ ഉള്ളൂ, ഇരുന്ന് പറഞ്ഞു കൊടുത്താൽ മതി. അപൂർവ്വം കുട്ടികൾക്കേ കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഞാൻ ഇരുന്ന് പഠിപ്പിച്ചാലും ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ആള് കാണും. യാത്രകള് ഒരിടയ്ക്ക് കൊറോണ വരെ ഒരുപാട് യാത്ര ചെയ്യുന്നു എല്ലായിടത്തും പോലും. ഇവിടെ നിൽക്കുമ്പോൾ എല്ലാ രാജ്യത്തുള്ള കുട്ടികളെയും വീഡിയോയിൽ കാണാം, പഠിപ്പിക്കാം, സംശയം ചോദിക്കാൻ എല്ലാരും ഇപ്പോഴും വിളിക്കും.
1: ഇനിയും ഒരുപാട് കുട്ടികളെ നൃത്തത്തിലേക്ക് കൊണ്ടുവരാനും നൃത്തത്തിലൂടെ അവർക്ക് അവരെ തന്നെ കണ്ടെത്താനും കഴിയുന്ന തരത്തിലേക്ക് എത്തിക്കാൻ ടീച്ചർക്ക് ആയുസ്സും ആരോഗ്യവും ഉണ്ടാവട്ടെ. എല്ലാവിധ ആശംസകളും.
0: നന്ദി.
2: നൃത്ത അധ്യാപികയായ ഗിരിജാചന്ദ്രനുമായുള്ള അഭിമുഖമാണ് കൂട്ടുകാരിയിൽ ഇതുവരെ കേട്ടത്. ഗിരിജാചന്ദ്രനുമായി സംസാരിച്ചത് ഐശ്വര്യ.

0: Ferrari.
1: നാടു ഭരിക്കുന്നത് ആര്? കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അവലോകനവുമായി ആകാശവാണിയും തത്സമയം ശ്രോതാക്കൾക്കൊപ്പം. മെയ് 4 തിങ്കളാഴ്ച രാവിലെ 8:30 മുതൽ ആകാശവാണിയുടെ കേരള നിലയങ്ങളിലൂടെ.

0: சரி.
1: നാടു ഭരിക്കുന്നതാര്? കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അവലോകനവുമായി ആകാശവാണിയും തത്സമയം ശ്രോതാക്കൾക്കൊപ്പം. മെയ് 4 തിങ്കളാഴ്ച രാവിലെ 8:30 മുതൽ ആകാശവാണിയുടെ കേരള നിലയങ്ങളിലൂടെ. നാടു ഭരിക്കുന്നതാര്? മെയ് 4 രാവിലെ 8:30 മുതൽ തത്സമയ പ്രക്ഷേപണം.
2: റൂട്ട് കനാൽ ചികിത്സ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ അലീന മേരി വർഗീസ് സംസാരിക്കുന്നു.

ആഗസ്റ്റ് വണ്ണി ചലച്ചിത്ര ഗാനങ്ങൾ. പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത് ഈ ചിത്രത്തിൽ യേശുദാസും ജാനകിയും പാടിയ ഗാനം ബിച്ചു തിരുമല്ലയുടെ വരികൾക്ക് ഇളയരാജയുടെ ഈണം.

ഉഷസേ ഉണരു. ഈ ചിത്രത്തിൽ യേശുദാസും പി സുശീലയും പാടിയ ഗാനം. ഗാനരചന പൂച്ചൽ ഖദർ, സംഗീതം കണ്ണൂർ രാജൻ.

ആളൊരുങ്ങി അരങ്ങൊരുങ്ങി ഈ ചിത്രത്തിലെ യുഗ്മഗാനം പൂജൽ ഖാദർ എഴുതി, ഈണം പകർന്നത് ജെറി അമൽദേവ്, ഗായകർ യേശുദാസും ചിത്രയും.

0: ആവളം എന്ന പടത്തിൽ എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗാനരചന ശരത് വയലാർ, സംഗീതം നടേഷ് ശങ്കർ. ഒരു ഗാനം കൂടി, ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ്റെ ആണ്.
1: ചുമ്മാ